ചിജ കഥവലാൽമണിജി ഞങ്ങളായി മന കഥവലാൽമണിജി ഞങ്ങളായി മന കഥവലാൽമണിജി ഞങ്ങളായി.